0: കുഞ്ഞൂർ കടയിലെ അശോകന്റെ കുറിച്ച് കേട്ടിട്ടുണ്ട്.
1: അശോകന്റെ ബോഡിഗാർഡ് ആവാൻ പറ്റും.
2: ಎಕ್ಷನ್ ಮಂಜರತ ಮಾದುವೆಫ ಫಿಲ್ಮ್ಗೆ ಮ್ಯೂಸಿಕ್ ಕೀವೆಸ್ ವಾಹಕ್ಯಾಗೆ ರೂಹಾ ಗುಳೆಗುತ್ತ ತಯಾರ್ ಕೊಫ್ವಾ ರೀತಿರ.